അറേ കൊള്ളു കുരുട്ട് മരണ കൗറു ഇന്നത് മുന്തെന്ന ഇന്ന ദെന്ന ചൊളിയെ എണത്തിയാകന മാറുവേവി ലാമ്പുവട്ട കുളങ്ങ എല്ലാരും അല്ലകന ഇന്നോ ദുട്ടുകമുണു ഉളങ്കാനോ ഈട്ട് പക്ഷേ ദുട്ടുകമുണു അല്ലകന ഇന്നോ എല്ലാര ഉളങ്കാന ඒ ඉස්සරනම් කරවලේ හුලං ගැව්වේ. දැන් එහෙම නෙමේ. කැලින්ම එලි පිටම ගහන්නේ. එකම පක්ෂය දෙපැත්තට බෙදිලා අනේ අම්මේ කරන විගඩමක් නෑ. දැන් උන්ට ලැජ්ජත් නෑ. ඉස්සරනම් හොරෙන් ගැහුවේ. දැන් එලි පිටම ගහනවා. ගහලා ලැජ්ජ නැතුව ඡන්දෙත් ඉල්ලනවා. හැබැයි ඉතින් ඒ කාලේ